ആകാശവാണി കൊൽക്കത്ത പൂൺസായ് മൊടകൽ തുറി ഗാട്ടുട് തുറി മിട്ടാരിയ ഗീതാഞ്ജലി ഉച്ചൻ തൽമാ ഖൻ എത്തോബ് കണ സാന്താടി ആഖഡാ